0: 2015 එක්සත් ශ්‍රී ලංකා සංගමයේ අනුග්‍රහයෙන් ජන්මභූමි.
1: നമസ്കാരം, ഞാൻ സിന്ധു പുന്നോസ്. മലയാളം എഫ്എം എന്ന നമ്മുടെ കമ്മ്യൂണിറ്റി റേഡിയോ പരിപാടിയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച വൈകിട്ട് 7:25 യവനിക എന്ന ഗ്രഹാതുരത്വം നിറയുന്ന റേഡിയോ നാടക പരമ്പരയും തുടർന്ന് മലയാള ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ നിറഞ്ഞ പാട്ടിന്റെ കഥ എന്ന പരിപാടിയും ശ്രവിക്കാവുന്നതാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതും എന്ന പരിപാടിയും അഭിമുഖങ്ങളും ചർച്ചകളും പാചക സംഭാഷണങ്ങളും കുട്ടികളുടെ പരിപാടികളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. You can also listen anytime on planetaudio.org.nz/malayalamfm.
2: The Sports Weekender features interviews with sports people and commentators, local and national sports updates, and a roundup of the latest from the world of sports. I'm your host, Piggy. You can join me for 2 hours every Saturday from 9:40 a.m. on Planet 104.6 FM or listen online on planetaudio.org.nz/sportsweekender.
3: Listen for the latest news interviews and the good music. Listen to 104.6 Planet FM every Saturday night from 8:30 p.m. for Radio Akwaaba.
4: Or you can listen online at planetaudio.org.nz/Radio Akwaaba.
5: تنتقل أوكلاند إلى أن تصبح خالية من النفايات بحلول عام 2040. هناك العديد من الطرق السهلة التي يمكنك من خلالها تقليل القمامة وإعادة التدوير بشكل صحيح. تأكد من أن عملية إعادة التدوير نظيفة ولا تحتوي على نفايات طعام. اطلع على المزيد من خلال زيارة الموقع الإلكتروني makethemostofwaste.co.nz. معا نستطيع أن نحمي الأرض ولا نهدر أي شيء.